tie betew no ha o bo o bo ase wo o bo ase wo bla o bo ase wo bla o give up ha ko so bo ase wo no ko so bo ase wo no anyone o give up